0: എന്തായാലും കപ്പുവമ്പര എന്തായാലും കപ്പുവമ്പര അല്ലോ സമയക്കാര
1: Canzoni napoletane. La storia della canzone napoletana.
2: Nunzio Gallo e Vera Nepi, Suttanelle Casuncilla.